Good morning, super. That's an aquema. സിരിബാറ സുന്ദര സന്ധു ദിവസക്ക് അപ്പൊ ഇനത്തെ ഫെംദേതുനുമാവത്തെ വെറുതെ പടങ്കാരണ അതാണ് അത് വില്ല സെപ്റ്റംബർ മാസ ദാഹത്തറവിനി സുന്ദര സന്ധു ദിവസ ആസിയാ കുസലാണ് കാന്ത ക്രിക്കറ്റ് തരംഗാവലി അവസാന മഹാതരംഗയെ ശ്രീലങ്ക കണ്ടായം ഇന്ത്യാവ് ഹമുയെ ലക്കുന്നു അമിഹിരി പരാജയ കത്പത് കിറകത്ത ഹെമ്മദാമത് ശ്രീലങ്കാവേ നമ റൺ അകുറിൻ ബബൽ വണ് റുമേഷ് തരംഗ ഈ ദിവസായതി എയാ സംബന്ധുണു അൾട്ടിമേറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 തരംഗ ഏതി ഹെല്ല വിസികിരിയമേ ഇസാവേ മീറ്റർ 91.9 ദക്ഷതാവയാക് ദക്വല ശ്രീലങ്ക കണ്ടായ്മ വേണുവേൻ ശ്രീലങ്കാവ് വേണുവേൻ റൺ പതക്കമാക് ദിനാകാന്ന സമത്തുന ഇതിങ്ങെ സതുടുതായ കാറാഞ്ചി അത്തേക്ക് ഏ ശക്തി അത്തേക്ക് തമായി കാരണം ഭൗഗിക സത്യ സിക്കുറാത വിനക്കമ്മ അപ്പി വെൻകല്ല തിമുണ റുപ്യൽ പന്തഹസേ മുതൽ തേഗ് അതേ ഗുളികർഗന സാക്കുവിതാകന ലംഗമ തിയാകന ഹിതി പാറു തൽവലിന്താങ് അപ്പിട കഥാ കറുപു മലീഷ ഹെബൈ മലീഷകെ ബലാപുരത്തു സുണ്ണു വിസുണു കറമിൻ ഗിയ സിക്കുറാത ദവസി അപ്പിത്തേക്ക സംബന്ധവില തപ്പര തിഹക കാല യതുലെ വചന 69 കിയപു ഉളുക്കുളമേന്താങ് അപ്പിട കഥാ കറുപു നുവന്തി ഭൗഗിക സത്യ അപ്പി ഓഗുല്ല വെനുവെൻ വെൻകരപ്പ് റുപ്യൽ പന്തഹസേ മുതൽ തേഗ് തമൻഗെമ കറകാന്നു നുവന്തി ഒയാട്ട സുഭപേതും ബൊഹോമ ഇക്മണിൻ ഒയാട്ട അദാല ത്യാഗ മുതൽ ഒയാഗെ കൗണ്ടെക്കട ബെറവേമി ദെങ് ഏ വകേ ഒയാട്ട പുലുവമ്മേ പെത്തട കഥാ കരല അകുറു എക്ക വചന കലപല സത്യ ഗാനെ മുതലിൻ ത്യാഗി ദിനാകന്ന ഒയാട്ട അവസ്ഥാവ ലവാദിന അകുറു എന്ന അകുറു തരംഗ വടയേക്ക് എക്കതു എന്ന മേ പെത്തട കോൾ എക്കക് ഗാന്ന ബിന്ദു അയ്യ കൈ കൈ ദേകൈ 55 63 വാട്സ്ആപ്പ് മെസ്സേജ് എക്കക് ദാന്ന ബിന്ദു അയ് 711 95 95 95 ഫേസ്ബുക്ക് ഫാൻ പേജ് എക്കട്ടെ അന്ന് മമാദ പോസ്റ്റ് എക്കാക് ദാലതീനോ പോസ്റ്റ് എക്കട കമന്റ് എക്കാക് ദാന കോട്ടെ ഒയാകെ നമകമ കണ്ടാക്ട് നമ്പർ അനിവാര്യമായി വന്ന് അഭിലാസ്തി ഒയാവ് കൊഹിൻ ഹോ ക്രമയകിൻ എത്എഫ്എം ദേദുനു മാവതി അകുറൻ അകുറ തരംഗയത്തേക്ക് സംബന്ധ കിറകന്ന് 100.4 അത് ദിവസം വെരടിക പടം കാണുന്ന കൊട്ടം ഒയാത്തേക്ക് മതക്കറന്ന തീന കഥാ കറന്ന തീന വിശേഷമ കാരണാവക്തമായി ഒന്ന് അത് ഇന്ന് വാസനാവേ ആറാഞ്ചിയ അറകിന് സംവർദ്ധന ലൊത്തറായി മണ്ഡലയെ വാസി ലൊത്തറായി എഫ്എം ദേദുനുമാവത്തേക്ക് എകത്തുവിലാ തീന ദെന്നൊയാട്ട് അലുത്മവാസികേന വാസി ലൊത്തറായി വെലന്ത പോലെ മിലദീകരണ അവസ്ഥാവ തീയനവാ ഈ വകേമ തമായി മേക തമായി സംവർദ്ധന ലൊത്തറായി മണ്ഡലയെ ഒയാട്ട് ലബാദിന് ദിവിനി ഡിജിറ്റൽ ടിക്കറ്റ് പാസ് ഏമൊക്കെ ദേഖിയാണേ ഒയാട്ട് ടിക്കറ്റ് ഗന്ന പോലുവാൻ ടിക്കറ്റ് കൗണ്ട് ഒക്കെ അറിയാം വെലന്ത മഹാത്മയെങ്കിൻ ഈ വകേമ തമായി DLB സ്വീപ് ആപ്പേക ഹർഹാത് ഒയാട്ട് സംവർദ്ധന ലൊത്തറായി മണ്ഡലയെ വാസി ലൊത്തറായ മിലദീ ഗന്ന പോലുവാൻ ബഹുമ പുഞ്ചി മുതലകിൻ റുപ്യൽ ലക്ഷ പഹക് പണസ് ദാഹക് ഈ വകേമ തമായി റുപ്യൽ മില്യണയൊക്കെ വകയെ തേകി ദിനാകാൻ അവസ്ഥാവ് ഹമ്പ വേണമാണ് ദേദുനുമാവ് തഹണോയാട്ട് ഈട്ടോടാ ദയാക് നേകില മന്ദന്ന് ഈ ദിവസം ഇതിങ് അഭിഹമോട്ട് ആർത്ഥിക ഭാഷണനെ സല്ലിടിക ദിനാകത്തര പസ് ദെയ്യനേകില മടത് മനോഹരി കണ്ണതയാ കറകണ ദിനം അമതക കറന്നേ നേകില വന്ന ദേദുനുമാവത ഹകന ഇന്ന് മകേ ആദരണീയ മിത്രു കല സംവദനലൊത്തറായി മണ്ഡലയെ വാസി ലൊത്തറായ ഗണ മതക്കരണ ഗമങ് അഭിപടം കാരണം സന്തുത ദിവസം ദേദുനുമാവത്തെ വേണക്കാങ്ങോ അത്തേക്ക മമ ഇന്നോ മമ ജണീ